0: ഇനിമേൽ എന്നപ്പോയ ചിത്തി താപ്പം നോക്കി ഇനി വക്കേസം നോക്കി
1: നിത്തന്നെ KPYT, KPYU, the voice of the Basta Yaqui tribe.